0: പട്ടണത്തിന്റെ പേരാ?
1: ഓ, ഇത് തീവിന്റെ പേരണ്ണ.
0: ഓ,
1: സൽമോനെ ഊരുക്ക് എതിരെ ഇരുന്ന തീവ്.
0: എന്നെ തീവ്?
1: ക്രേത്താതീവ്. അപ്പോ സല 27 ഇരുക്ക്. സൽമോനെ ഊരുക്ക് എതിരെ ക്രേത്താതീവിൽ ഓ ഒതുങ്കിൽ ഓടിനു എന്ന് ചൊല്ലിയ എളിയിരുക്ക്. ഐശ്വര്യമുള്ളവർകൾ ഏതിൽ ഐശ്വര്യവാൻകളായിരിക്ക വേണ്ടും.
0: ഐശ്വര്യവാങ് ഇതിലെ ആവശ്യമായിരിക്കൊണ്ട് ഇതവരുടെ വാർത്തയില്ല.
1: ഇല്ലേ, ഇത് അപ്പോസ്തലർ ഇല്ലേ മറ്റം വെളിയിൽ.
0: ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യ
1: ഓക്കെ.